കുന്തൻ സമൂഹത്തിൽ വന്നുള്ളോം, നിരപ്പ വേണ്ടും നിരമ്പ വേണ്ടും, കുന്തനാവിയൂറ്റിടുമേം. എൻ പാത്തിരം നിരമ്പി നിരമ്പി നിരമ്പി നിരമ്പി നിരമ്പി വളിയുതേ. എൻ പാത്തിരം നിരമ്പി നിരമ്പി നിരമ്പി നിരമ്പി നിരമ്പി വളിയട്ടും.